0: ഞാറ്റിപ്പയക്കുട്ടി
1: Perduet tepat pukul 19 waktu Indonesia Timur bersama saya Tio Nugroho.